0: അതെ, റോളിംഗ് ജേ വേ വര രീതി ഹിഗ്ഗാമോ രാഗെ അൾമെങ്കെ മാഹോല വെട്ടാവെ വര കുളിലാമേ ഫാലവേ
1: ഷവാ മഗാമസ് മിരഗെ വോൾഡ് ഓഫ് ലൈൻ ഇംഗന്റെ ഏകമകി വര ഷായിരാണ കഞ്ചൈഷ
0: എഹനെന്ന വാണേ നീ എകാല മഹഫിലകെ
1: ദെമ്യതി അൾമെങ്കെ എംമെ ഫഹുഗെ മിരഗെ എംമെ ഫഹുഗെ അവാർഡ്
0: ദെൻ മിരഗെ എംമെ ഫഹു അവാർഡ് ദിയംഗെ കുരിൻ ആദിവസെ ഫാർ അൾമെ തക്രാർ കുരം ബേനും മി അവാർഡ് തഹകി തിബേഫ്ലോംഗെ ഫൻസാ സിസത്ത വോട്ട ആദി അൾമെങ്കെ ഫണിയാറുംഗെ പെനൽഗെ ഫൻസാ സിസത്ത മാർക്സ് ആ ഗുളി ലാമേഗെ അൾമെ ദേ അവാർഡ് തകെ
1: അൾമെ ഹുളുവാദി ഫുർസതു ഗൾമെന്ന മികോള ഹമ അൾമെന്ന ലിബോണു ലവതക അൾമെ ഹുളുവാദി എസ്എംഎസ് കോ മെസ്സേജ് കോലം എ ഹുളുവാദി ഫുർസത ഗ എംമെ ഗിനാംഗ മ ഫൻസാ സിസന്ത എസ്എംഎസ് മെസ്സേജ് ഫൻസാ സിസത്ത മെസ്സേജ് ആദി ജജുംഗെ പെനൽഗെ ഫൻസാ സിസന്ത മാർക്സ് ആ എകീഗ അൾമെ എ വോട്ട ദെമു മിദാനി
0: ആദി ദെൻ ഒതി എംമെ ഫഹു അവാർഡ് എംമെ ഫഹു അവാർഡ് ഗെ വാഹക ദക്കാരം എഗിനവസ് തിബേഫ്ലം ഇസാർ ഫ്രം ഗെന്ദവാണി കൊം ലവേക തോയെ എംമെ മൊളു ലവേഗെ ഇനാം എ ടൈറ്റൽ ലിബേനി ആദി നോമിനേഷൻസ് ത പല്ലവല
2: ദിവ്യ എഫ് എം അവാർഡ്സ് ദേഹാസ് ഫൻസവീസ് എംമെ മൊളു ലവ വാസരി വാ ഡിക്കിലം.

0: ദുഹാക്ക് സാധനം ഇങ്ങനെ കൊഞ്ചാ സർവാദാണ് എന്താ
1: നോ
0: പ്രോമിസ്
1: പ്രോമിസ്
2: എമേഹും ഥാ അബദു എകുഗവുമ ബൗദുവി.

അതി സഖറിയാകെ ഫാനായി, യഹ്യാകെ ഫാനായി, ഐസാകെ ഫാനായി, ഇലിയാസ് ഗെ ഫാന തെതുമകു ദക്കെവീമെ എയിൻ കൊമ്മെ ബേഖലക്കുമെ വനി സാലിഹുംഗെ തെരിന്നേ.

അതി ഇസ്മായിൽ ഗഫാനായി, ഇലിയസ ഗഫാനായി, യൂനുസ് ഗഫാനായി, ലൂത് ഗഫാനത്തിൽ മുഗ്ദക്കവീമെ അതി തിമൻ റസ്കലാങ്ക് എയിൻ കൊമ്മ ബേക്കലകു ആലം തഗ് മച്ചം മാ കുറവ ഇതുർക്കുരവീമേ.